också till e-mail här australiaexplained@sbs.com.au. Haddana waxaa gabagaba ku dhow barnaamijkeena soo bilaabmay saacad ka hor aniga Abdinoora ayaa barnaamijka idin la socodsiinayay tan iyo intaan halkan dib ugu kulmi doono hadii Alla ka dhigo waxaan idinkaga tagayaa nabadgelyo iyo amaan Allah.